സുക്കകഞ്ഞ ജട മുറുചങ്ങട്ടാണിഞ്ഞ സുക്കകഞ്ഞ ജട മുറുചങ്ങട്ടാണിഞ്ഞ ഛേതിക്ക് തെ മേത്തോ ദസ്സിയാ നീ ജാണിയാ ഛേതിക്ക് തെ മേത്തോ ദസ്സിയാ നീ ജാണിയാ ഹർ പാസേ നഷ